പണ്ട് ഭക്തവത്സലനായിരിക്കുന്ന ഭഗവാൻ ശ്രീപരമേശ്വരൻ തന്റെ ഭക്തോത്തമനായിരിക്കുന്ന അർജുനന്റെ അഹങ്കാരത്തെ തീർത്ത് പാശുപതത്തെ കൊടുത്തനുഗ്രഹിപ്പാനായിക്കൊണ്ട് കിരാതവേഷത്തെ ധരിച്ച് കൈരാതവേഷധാരിണിയായിരിക്കുന്ന ദേവിയോടും മൃഗയോപകരണഭൂതങ്ങളായിരിക്കുന്ന ഭൂതഗണങ്ങളോടും കൂടി പുറപ്പെട്ട് അർജുന സമീപത്തെ പ്രാപിച്ച് യുദ്ധാവസരത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിങ്കൽ സുയോധന നിയോഗത്താൽ കപടകിടിവേഷധാരിയായി വന്നിരിക്കുന്ന മൂകാസുരനെ ഇരുവരും ഒരേ സമയം ആയുധം പ്രയോഗിച്ചു നിഗ്രഹിച്ചതിന്റെ ശേഷം ഭഗവാൻ ഓരോരോ വാക്കുകളെക്കൊണ്ട് അർജുനനെ കുപിതനാക്കി തീർത്തതിന്റെ ശേഷം അർജുനനും തമ്മിൽ അതിഭയങ്കരമായിരിക്കുന്ന യുദ്ധത്തെ ചെയ്യൂതം ചെയ്തു. ആയത് എപ്രകാരമാകുന്നത്?

అల్పం మహందమపి విక్రమమాదధాన వాదేన దుశ్చిరపరం సమరం సమానం. కిరాత పాండుసూను సమరం ఆపేనదూ. కిరాతనం పాండుసూనువం సమరతే చేదు. కిరాత ఆ కాషాలవేషధారి ఆయన భగవాన్ శ్రీ పరమేశ్వరనం ఆ పాండుపుత్రనായിരിക്കുന്ന అర్జుననం తమ్మిల్ సమరం చెయ్యാനായിട്ട് പുറപ്പെട്ടു. ഭഗവാൻ ശ്രീപരമേശ്വരൻ സമരം ചെയ്യാൻ പുറപ്പെട്ടു. എന്ത്? എന്താടോ പറഞ്ഞത്? ഭഗവാൻ ശ്രീപരമേശ്വരൻ സമരം ചെയ്യാൻ പുറപ്പെടേ. അന്നത്തെ കാലത്ത് ഞാരെങ്കിലും ഒരാള് സമരം ചെയ്യാതെ കണ്ട് ബാക്കിയുണ്ടായിരുന്നെങ്കിൽ ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താ ബാക്കി ഒരു വിധം എല്ലാവരും സമരത്തിന് പുറപ്പെട്ടേക്കണ കാല അല്ലേ? ഇനിയിപ്പോ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാം സമരങ്ങള്. ദാ സമരം ചെയ്യാതെ കണ്ട് ആർക്കും ഒരു കാര്യവും നടക്കില്ല എന്നായിട്ടുണ്ട്. ഓ, ഭഗവാന് തോന്നിയിട്ടുണ്ടാവും തന്റെ കാര്യം നടത്തണമെങ്കിൽ താനും സമരത്തിന് പുറപ്പെടുകയാണ് നല്ലതെന്ന്. ദാ ഭഗവാനാണ് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവനവന്റെ കാര്യം നടക്കണമെങ്കിൽ സമരം ചെയ്യാൻ തന്നെ വേണം. ഇതല്ലെങ്കിൽ പുതിയതൊന്നും കിട്ടില്ല എന്ന് മാത്രല്ല, അവനവന്റെ കയ്യിലുള്ളത് തന്നെ അവളെടുത്തോണ്ട് പോവുക. സ്വർണമായിട്ടോ ഒക്കെ എന്തെങ്കിലും ഭഗവാൻ ഉണ്ടെങ്കിൽ അതൊക്കെ ആളെടുത്തോണ്ട് പോവുക. ഇത് ആരും ചോദിക്കില്ല എന്നുള്ള ധൈര്യമാണ് അപ്പോഴേ. അപ്പോ അതുപോലെ സമരം ചെയ്യണം എന്ന് നിശ്ചയിച്ച് സമരം ചെയ്യാനായിട്ട് പുറപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? എനിക്ക് അതല്ല കേട്ടോ, അങ്ങനെയുള്ള സമരമല്ല. പിന്നെയോ പാണ്ഡുസൂനു കിരാത സമരം ആതേനതൂ. ആ പാണ്ഡുസൂനുവുമായിട്ട് ആ കിരാതമൂർത്തി സമരം ചെയ്തു എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്തു എന്ന്. യുദ്ധം ചെയ്യാനായിട്ട് പുറപ്പെടുകയുണ്ടായത്. അതെന്തിനാത്? യുദ്ധം ചെയ്യാൻ പുറപ്പെട്ട എന്തിനാ? ഭഗവാൻ തന്റെ ഭക്തോത്തമനായിട്ടുള്ള ആളല്ലേ അർജുനൻ. അപ്പൊ ആ അർജുനനോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ട എന്തിനാ എന്നാണെങ്കിൽ ആവശ്യമുണ്ട്. അതെന്താ വെച്ചാൽ അർജുനൻ ഭഗവാനെ തപസ് ചെയ്യേണ്ടത് വേറൊന്നുമല്ല, ആ ധർമ്മപുത്രര് അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് ആ ഭഗവാൻ ശ്രീപരമേശ്വരനെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ച് അദ്ദേഹത്തിങ്കൽ നിന്ന് ആ പാശുപതം സമ്പാദിക്കണം എന്ന് നിശ്ചയിച്ചിട്ടാണ് കൈലാസപർവ്വതത്തിന്റെ താഴ്വര പ്രദേശത്തിങ്കൽ ചെന്ന് അതികഠിനമായിരിക്കുന്ന തപസ് ചെയ്യേണ്ടായത് അർജുനെ. അങ്ങനെ തപസ് അങ്ങോട്ട് തുടങ്ങിയ സമയത്തെങ്കിൽ ആ തപസ്സിന്റെ കാഠിന്യം കൊണ്ട് അവിടെ കഴിഞ്ഞുകൂടിയിരുന്ന മഹർഷിമാരുണ്ട്, ഈശ്വരനെ സേവിച്ചുകൊണ്ട് കഴിഞ്ഞിരുന്ന മഹർഷിമാര്, അവർക്ക് അവിടെ കഴിച്ചുകൂട്ടാൻ വയ്യാതെ ഉണ്ടായി ചൂടിന്റെ ശക്തി കൊണ്ടേ. അങ്ങനെ വന്നപ്പോ അവരെല്ലാവരും കൂടെ ദേവിയുടെ അടുത്ത് അവിടെ ചെന്ന് സങ്കടം അറിയിക്കേണ്ടായതേ. അല്ലെ, ദേവി ഒരു വിധത്തിലും അവിടെ കഴിച്ചുകൂട്ടാൻ വയ്യാതെ കണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഭഗവാനോട് പറഞ്ഞ് എത്രയും വേഗം അർജുനെ അനുഗ്രഹിക്കാൻ വേണ്ടത് ചെയ്യണം എന്ന് ആവശ്യപ്പെടേണ്ടായത്. അങ്ങനെ മഹർഷിമാരുടെ ആവശ്യം അനുസരിച്ച് ദേവി ഭഗവാന്റെ അടുത്ത് എന്ന് ആവശ്യപ്പെട്ടു. അല്ലെ പ്രിയതമൻ, ആ ഉണ്ണി അർജുനൻ എത്ര കാലമായി അവിടത്തെ സേവിച്ചുകൊണ്ട് കഴിയണു, എത്രയും വേഗം പോയി ഇനി അവനെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞപ്പോ ഭഗവാനും ഓ പാർവതി അങ്ങനെയാവാം എന്ന് പറഞ്ഞ ആലോചിച്ചു എന്താ വേണ്ടേ. അർജുനൻ വെറുതെ അല്ല തപസ് ചെയ്യണതേ, പാശുപതം കിട്ടാൻ വേണ്ടിയിട്ടാണ് തപസ് ചെയ്യണത്. അപ്പോ അർജുനന് സ്വതേ തന്നെ കുറച്ച് അഹങ്കാരം ഉണ്ട് മനസ്സിൽ. എന്താ തന്റെ പോലെ യോഗ്യനായിട്ടുള്ള ഒരാള് വേറെ ഇല്ല, താൻ ആരോടുകൂടെ യുദ്ധത്തിന് പുറപ്പെട്ടാലും തന്നെ കൊണ്ട് ജയിക്കാൻ സാധിക്കും, തനിക്ക് പരാജയം എന്നുള്ളത് ഇല്ല എന്നുള്ളൊരു വിചാരമുണ്ട്. അതുകൊണ്ടാണല്ലോ വിജയൻ വിജയൻ എന്ന് കേമായിട്ട് പ്രശംസിക്കുന്നത്. എന്തോട്ടാ, പരാജയം എന്നുള്ളത് അറിയാത്ത ആളാ. വിജയന് പരാജയം ഉണ്ടാവാറില്ല. ഒരുവിധം എല്ലാവരും വിചാരിച്ചു എന്ത് ഇത്തവണ വിജയം പരാജയപ്പെടും, വിജയം തോക്കും എന്ന് വിചാരിച്ചിരുന്നതാ. പക്ഷേ മറ്റുള്ള ആളൊക്കെ തോറ്റപ്പോഴും വിജയം ജയിക്കേണ്ടായി.
അതെന്താ ആ പരാക്രമാണ്. അപ്പോ അതുകൊണ്ട് തന്നെ അഹങ്കാരം ഉണ്ട് മനസ്സിൽ. അപ്പോ ഈ അഹങ്കാരികൾക്ക് ആയുധം കയ്യിൽ കിട്ടിയാൽ അത് ലോകനാശത്തിന് കാരണമായിട്ട് തീരും. അങ്ങനെ വരുമല്ലോ. ഈ അഹങ്കാരികളായിട്ടുള്ള ആളുകൾക്ക് ശക്തമായിട്ടുള്ള ആയുധം ഉണ്ടായാൽ പിന്നെ ലോകോപദ്രവത്തിന് പുറപ്പെടുക ചെയ്യുക. അപ്പൊ ഇത്രയും അനുഭവമുള്ള ഒരു കാലം വേറില്ലല്ലോ. എന്താ അഹങ്കാരികളുടെ കയ്യിൽ ശക്തമായിട്ടുള്ള ആയുധം അങ്ങോട്ട് വന്നാൽ പിന്നെ യുദ്ധത്തിന് പുറപ്പെടുക ചെയ്യാം. യുദ്ധം അങ്ങോട്ട് വന്നാൽ പിന്നെ അതുകൊണ്ട് എന്തൊക്കെയാ വൈഷമ്യം എന്ന് കണക്കില്ല. അല്ലെ, യുദ്ധം ചെയ്യണ ആളൊക്കെയല്ല, മറ്റുള്ള ആളും അതിന്റെ തെണ്ണ അനുഭവിക്കണം. ഏ ഇപ്പൊ നമ്മളൊക്കെ അനുഭവിക്കണില്ലേ? ഭക്ഷണം കഴിക്കാൻ പോലും മാർഗമില്ല. ഭക്ഷണം ഉണ്ടാക്കാനുള്ളത് എന്തെങ്കിലും കിട്ടണ്ടെ? അത് കിട്ടാണ്ട് ചെയ്ത് തുടങ്ങി. എന്താ യുദ്ധം കൊണ്ട്? ഇവിടെയല്ല യുദ്ധം, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടുള്ള ദണ്ഡ അനുഭവിക്കേണ്ടത് നമ്മളും അനുഭവിക്കണം. അപ്പൊ യുദ്ധം എന്നുള്ളതും അങ്ങോട്ട് വന്നാൽ എല്ലാവർക്കും നാശത്തിന് കാരണമായിട്ട് തീരും. അപ്പോ അതിന് എന്ത് വേണം? ആ അർജുനന്റെ അഹങ്കാരം ഒന്ന് തീർക്കണം, ആ വിജയന്റെ അഹങ്കാരം തീർക്കണം. അതിനു വേണ്ടിയിട്ടാണ് ആ സതീവല്ലഭനായിരിക്കുന്ന ഭഗവാൻ ശ്രീപരമേശ്വരൻ, ആ സാക്ഷാൽ സതീശൻ, അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ പുറപ്പെടേണ്ടായതേ. ആ വിജയന്റെ അഹങ്കാരം തീർക്കണം എന്ന് വിചാരിച്ചിട്ടാണ് സതീശൻ പുറപ്പെടാനായിട്ട് ആരംഭിച്ചത്. അപ്പോ അതിനെന്താ വേണ്ടേ ആലോചിച്ചു. ആലോചിച്ചപ്പോ സ്വതയുള്ള വേഷത്തിൽ ചെന്നാൽ അവൻ യുദ്ധത്തിനൊന്നും പുറപ്പെട്ടു എന്ന് വരില്ല. അപ്പൊ എന്ത് വേണം ആലോചിച്ചു. വേഷം മാറിപ്പോവുക എന്ന് നിശ്ചയിച്ചു. വേഷം മാറണെങ്കിൽ എന്ത് വേഷാ വേണ്ടേ? കാട്ടിലേക്കല്ലേ പോണത്. അപ്പോ ഏത് സ്ഥലത്തേക്ക് പോകുമ്പോഴും അവിടേക്ക് ഭാഗമായിട്ടുള്ള വേഷം വേണം. അപ്പൊ കാട്ടിലേക്ക് പോകുമ്പോ സ്വതേ കാട്ടിലുള്ള ആളാരാ? കാട്ടാളന്മാരാ അല്ലേ? അപ്പൊ അവരുടെ വേഷം സ്വീകരിക്കുക എന്ന് നിശ്ചയിച്ച് ആ ഒരു കാട്ടാളന്റെ വേഷം സ്വീകരിച്ച് പുറപ്പെടാനുള്ള ഒരു സഹായി. അത് കണ്ടപ്പോ ദേവി, പ്രിയതമൻ, അങ്ങിപ്പൊ എന്താ ഈ കാട്ടാളന്റെ വേഷം കെട്ട് പുറപ്പെട്ടേക്കണത്? പാർവതി, പാർവതി അല്ലേ പറഞ്ഞത് അർജുനെ അനുഗ്രഹിക്കണം എന്നൊക്കെ? അതിനിട്ട് പുറപ്പെടുക ഞാൻ. അതിനിപ്പോ ഈ പന്തിയല്ലാത്ത വേഷം വേണോ? ഈ കാട്ടാളന്റെ വേഷത്തിൽ വേണോ? അങ്ങയുടെ സ്വതയുള്ള രൂപം കാണാനല്ലേ അവൻ മോഹിക്കണത്? ആ പാർവതി, അതുകൊണ്ടായില്ല. സ്വതയുള്ള രൂപത്തിൽ ചെന്നാൽ അവരെന്നോട് യുദ്ധം ചെയ്യാനൊന്നും പുറപ്പെടില്ല. അവരെ അഹങ്കാരം കാര്യമായിട്ടുണ്ട് മനസ്സിൽ. ആ അഹങ്കാരം കളഞ്ഞിട്ട് വേണം പാശുപതം കൊടുക്കാനായിട്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വേഷം കെട്ടി പുറപ്പെടേണ്ടത്. അതെയോ? എന്നാ ഒരു കാര്യം, ഞാനും അവിടുത്തെ ഒരുമിച്ച് വരാം. എന്തിനാ പാർവതി, എന്തിനാത്? എനിക്ക് ആ ഉണ്ണി അർജുനെ ഒന്ന് കണ്ടാ കൊള്ളാന്ന് മോഹം തോന്നുന്നുണ്ട്. അത് വേണ്ട പാർവതി, ഞാൻ പോയി വേഗം അനുഗ്രഹിച്ചു വരാം. അത് വേണ്ട, എനിക്കും അവിടുത്തെ ഒരുമിച്ചൊന്ന് വരണമെന്ന് മോഹം തോന്നുന്നുണ്ട്. ഞാനും ആ ഉണ്ണി അർജുനെ ഒന്ന് കണ്ടെന്ന് മോഹിക്കണ്ട, ഞാനും അവിടുത്തെ ഒരുമിച്ച് വരാം. ഓ പാർവതിക്ക് യാത്ര ചെയ്യണത് അത്ര മോഹമാണോ? അല്ല, എനിക്ക് മോഹമുണ്ട്. ആ ഇപ്പൊ സ്ത്രീകൾക്കൊക്കെ യാത്ര ചെയ്യാൻ ഇപ്പൊ ചെലവൊന്നുമില്ലല്ലോ, ഇഷ്ടം പോലെ യാത്ര ചെയ്യാം. എല്ലാവർക്കും സ്ത്രീകളായാ മതി, എവിടെയും പോവാന്നാ അപ്പൊ വേണത്. പ്രത്യേകിച്ച് ചെലവൊന്നുമില്ലാലും. ഓ പാർവതി വരുന്നുണ്ടെങ്കിൽ ഓ എന്നാ വന്നോളൂ. പക്ഷെ ഒരു കാര്യം കേട്ടോ, ഈ വേഷത്തിൽ വരാൻ പറ്റില്ല, വേഷം ഒന്ന് മാറിയിട്ട് വേണം വരാനായിട്ട്. ആ അത് സംശയമില്ല, അതിപ്പോ അങ്ങ് പറയേണ്ട ആവശ്യമില്ലല്ലോ. പുറത്തേക്ക് ദിക്കിലേക്ക് പോകുമ്പോ ആ ഗൃഹത്തിൽ ഇരിക്കുന്ന വേഷത്തിലല്ല പോവുക, വേഷം മാറിയിട്ടാ പോവുക. ഞാൻ വേഗം പോയി നല്ല വേഷമൊക്കെ കെട്ടി വേഗം വരാം. പാർവതി, അതല്ല, നല്ല വേഷം കെട്ടാനല്ല, പിന്നെ എന്റെ വേഷത്തിന് പാകത്തിനായിട്ടുള്ള വേഷം വേണം. അവിടുത്തെ വേഷത്തിന് പാകമായിട്ടുള്ള വേഷം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ കാട്ടാളനായിട്ടല്ലേ. ആ പാർവതി ഒരു കാട്ടാളത്തിയാവുക. ഞാൻ കാട്ടാളത്തിയാവേ? ആ അതില്ല, ഞാനിപ്പോ ഉള്ള വേഷം കുറച്ചും കൂടെ ഒന്ന് ഭംഗിയാക്കാൻ എന്താ മാർഗം എന്നാ നോക്കണത്. എന്താ സ്ത്രീകളല്ലേ, ദേവിയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സ്ത്രീകൾക്ക് എത്ര ഒരുങ്ങിയാലും മതിയാവാത്ത ആളല്ല. സ്വതേ സ്ത്രീകളെ കുറ്റം പറയരുതെന്നൊക്കെയാണ് ഇപ്പൊ പറയ പതിവ്. ഇതിപ്പോ കുറ്റമല്ല, ഉള്ളതാണല്ലോ. അപ്പൊ പിന്നെ പറയണതിന് വിരോധമില്ലല്ലോ. അപ്പോ ഏതായാലും കാട്ടാളത്തിയാവുകയല്ലേ ഞാൻ. പാർവതി, ഞാൻ കാട്ടാളനായില്ലേ, ഞാൻ ഈ വേഷം കെട്ടിയാ പിന്നെ പാർവതിക്ക് എന്താ? അങ്ങക്ക് എന്ത് വേഷവും കെട്ടാ, മടിയില്ലാത്ത ആളാ. അങ്ങിപ്പോ വസ്ത്രം ഇല്ലാണ്ട് നടക്കാറുണ്ടല്ലേ? വെച്ചിട്ട് ഞാനിപ്പോ വസ്ത്രം ഇല്ലാണ്ടി അങ്ങ് നടക്കാൻ പുറപ്പെട്ടാലോ? അതല്ല പാർവതി, അതുകൊണ്ട് വൈഷമ്യം ഉണ്ട്. അതുകൊണ്ടാ. എന്താ വൈഷമ്യം? എന്താ? ആ വേറൊന്നുമല്ല, ഞാൻ കാട്ടാളന്റെ വേഷം, പാർവതി സ്വതയുള്ള വേഷം. നമ്മൾ രണ്ടാളും കൂടെ ഇവിടുന്ന് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങാം. അങ്ങനെ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിയാൽ ആള് കാണൂലോ. ആള് കണ്ടാൽ ആരടോ, ആരാ പോണത്?
എന്റെ മുതകിൽ അങ്ങട് നോക്ക, ദാ ആ പോണത് ആരാ നോക്ക, അത് കാട്ടാളൻ. ആ അതല്ല ഞാൻ ചോദിച്ചേ, ആ കാട്ടാളന്റെ പിന്നാലെ പോണ ആരാന്നാ ചോദിച്ചു. പിന്നാലെ പോണത് ആരോടു? ദേവി ശ്രീപാർവതി. എടോ ദേവി ഒരു കാട്ടാളന്റെ പിന്നാലെ അങ്ങോട്ട് പോവേ? പോവേച്ചാ ദേവിക്കായിക്കൂടെ. ഇപ്പൊ അങ്ങനെയൊന്നുമില്ലോ, ആരുടെ കൂടെ പോകാൻ തോന്നിയാച്ചാ ആരുടെ കൂടെ അങ്ങോട്ട് പോവാന്നുള്ള കാലല്ലേ. അപ്പൊ ദേവിക്ക് തോന്നിയിണ്ടാവും ഭഗവാനേക്കാൾ നല്ലത് ഈ കാട്ടാളനാ തോന്നിയിണ്ടാവും, അവന്റെ കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ടാവും എന്ന് ആളുടെ അബോധം പറഞ്ഞു വരും. അതുകൊണ്ട് പാർവതി വേഷം മാറാതെ ആയിട്ട് പോവാൻ പറ്റില്ല അല്ലയോ. ആ ഞാനിപ്പോ അങ്ങനെ നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ പറഞ്ഞ് ആ ദേവി ഭഗവാന്റെ ആ രൂപത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു കാട്ടാളത്തിയായിട്ട് ദേവി, അങ്ങനെ ഭഗവാൻ കാട്ടാളനായിട്ടും ദേവി കാട്ടാളത്തിയായിട്ടും വേഷം മാറി പുറപ്പെടാനുള്ള ഒരു സഹായി. അത് കണ്ടപ്പോ ഈ ഭൂതഗണങ്ങള് അവര് കണ്ടു ഭഗവാനും ദേവിയും കൂടെ കാട്ടാളനും കാട്ടാളത്തിയൊക്കെ ആയിട്ടേ. ഇതോ ഒരു കാര്യം, നമുക്ക് ഒരു കാര്യം ചെയ്യണം. എന്താ? ഭഗവാൻ കാട്ടാളനും കാട്ടാളത്തിയൊക്കെ ആയിട്ടല്ലേ വേഷം മാറിയിരുന്നത്. ഭഗവാൻ നമ്മളെ കുറിച്ചൊരു അഭിപ്രായം ഉണ്ട്, നമ്മളൊന്നും ആലോചിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിവുള്ള ആളല്ല ഒരു അഭിപ്രായം ഉണ്ട്. അപ്പൊ അതല്ല നമുക്കും ചിലതൊക്കെ വശം എന്ന് ഭഗവാനെ ഒന്ന് ബോധ്യപ്പെടുത്തണം. ഭഗവാൻ ഇപ്പൊ ഏതായാലും കാട്ടാളനും കാട്ടാളത്തിയല്ലേ ആയിരിക്കണത്, നമുക്ക് അതിന് പാകത്തിലുള്ള വേഷമാവുക എന്ന് പറഞ്ഞാൽ കാട്ടാളനും കാട്ടാളത്തിയായ പിന്നെ പ്രവൃത്തി എന്താ? നായാട്ടല്ലേ. അപ്പൊ നായാട്ടിന് പറ്റിയ ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ വല, അതുപോലെ തന്നെ കുറ്റി, അതുപോലെ തന്നെ കുട്ടിക്കാട്ടാളന്മാര്, ചില വേട്ടനായ്ക്കള്, ഓ എന്നാ അങ്ങനെയാവുക എന്ന് പറഞ്ഞ ഓരോരുത്തരും ആ നായാട്ടിന് ഭാഗത്തുള്ള ഉപകരണങ്ങളായിട്ട് അങ്ങോട്ട് മാറി. ഭഗവാൻ ഇപ്പോ കാട്ടാളന്റെ വേഷം വേണമെന്നേ വിചാരിച്ചിട്ടുള്ളൂ, നായാട്ടൊന്നും വേണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ ഇവര് അതിന് ഭാഗത്തിലായപ്പോ ഓ മാനി അങ്ങനെ തന്നെ ആയിക്കോട്ടെ നിശ്ചയിച്ച് നായാടി സഞ്ചരിക്കാരെന്നുള്ള വ്യാജേന ഓരോരോ പ്രദേശങ്ങളെ അതിക്രമിച്ച് ആ അർജുനൻ തപസ് ചെയ്തുകൊണ്ടിരുന്ന വനപ്രദേശത്തിന്റെ സമീപത്തുങ്കൽ അവിടെ എത്തി. അവിടെ എത്തുക കഴിഞ്ഞപ്പോ ഇനിയിപ്പോ എന്താ വേണ്ടേ? നീ യുദ്ധം ചെയ്യുക വേണ്ടത് അല്ലേ? യുദ്ധം

ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണമില്ലാതെ കൊണ്ട് യുദ്ധം ചെയ്യാൻ പറ്റില്ലല്ലോ. എന്താ വേണ്ടി ആലോചിച്ചുകൊണ്ടിരുന്നു. ആ സമയത്താണ് ആ മൂകൻ എന്നു പേരോടുകൂടിയിരിക്കുന്ന ഒരു അസുരൻ ഒരു പന്നിയുടെ വേഷം സ്വീകരിച്ച് അവിടെ വരാനായിട്ട് അടിയായില്ലോ. എന്താ ദുര്യോധനം പറഞ്ഞയച്ചേക്കുന്നത്? അർജുന്റെ കഥ കഴിച്ചു വന്നാൽ പകുതി രാജ്യം തരാം എന്ന് പറഞ്ഞപ്പോ അവൻ ഉത്സാഹിച്ചു പുറപ്പെട്ടതാ. പുറപ്പെട്ടപ്പോ അവൻ ആലോചിച്ചു, എന്താ വേണ്ടേ, അർജുന്റെ കഥ കഴിക്കാൻ പറ്റുന്ന് ഉറപ്പിച്ചിട്ട് പോവാൻ പറ്റില്ല. സാധിച്ചില്ലെങ്കിൽ അർജുനൻ തപസ് കഴിഞ്ഞാൽ അങ്ങോട്ട് ചോദിക്കാനായിട്ടൊരു വരവുണ്ടാവും. അപ്പോ താനാണെന്ന് അറിയാണ്ടിരിക്കുക നല്ലത്, എന്നാ പിന്നെ വിഷമില്ലോ. അവന് വേഷം മാറി പോവുക നിശ്ചയിച്ച് മായ കൊണ്ട് ഒരു വലുതായിട്ടുള്ള പന്നിയുടെ രൂപം സ്വീകരിച്ച് അങ്ങോട്ട് ചെന്നൂലോ കാട്ടിലേക്ക് അർജുന്റെ നേരെ. ഇവന്റെ വരവ് അങ്ങോട്ട് തുടങ്ങിയതോടുകൂടി ആ കാട്ടിലുള്ള മൃഗങ്ങൾ മുഴുവൻ ഭയപ്പെട്ട് ആ മൃഗങ്ങൾ മുഴുവൻ പേടിച്ച് നാല് പുറം ഓടുക, പക്ഷികൾ ശബ്ദിച്ചുകൊണ്ട് നാല് പുറവും പറക്കുക, ആ മാൻകുട്ടികൾ ഇവന്റെ വരവ് കണ്ട് പേടിച്ച് അർജുന്റെ വസ്ത്രത്തിന്റെ ആ വൽക്കലത്തിന്റെ ഉള്ളില് അവിടെ പോയി അങ്ങനെ ഒളിക്കുക. അങ്ങനെ കാടാകെ എളിയ അങ്ങോട്ട് വശായി. ആ ശബ്ദം കേട്ടുകൊണ്ടാണ് അർജുനൻ തപസ്സിന്ന് അങ്ങോട്ട് ഉണർന്നത്. ഉണർന്ന് നോക്കിയപ്പോ ഒരു പന്നി തന്റെ നേരെ ഊട്ടി ഇങ്ങനെ വരതാ കണ്ടത്. സൂക്ഷിച്ചങ്ങനെ നോക്കി അർജുനൻ നോക്കിയപ്പോ കണ്ണിലേക്ക് നോക്കിയപ്പോ മനസ്സിലായി ഇത് സാധാരണ ഒരു പന്നിയല്ല, ഇതൊരസുരനാണ് എന്ന് മനസ്സിലായി അർജുനൻ. അതെന്താ വെച്ചാൽ ഈ മായ കൊണ്ട് വേഷം മാറിയാൽ കണ്ണിന് മാറ്റണ്ടാവില്ല, കണ്ണിലേക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോ അസുരനാണെന്ന് മനസ്സിലായപ്പോ പിന്നെ താമസമൊന്നും ഉണ്ടായില്ല, അവൻ തന്റെ നേരെയാ വരണതേ. ആ തന്റെ ആയുധം ഗാന്ധിവൻ ധരിസ് വേഗം കൂടെ എടുത്തു, എടുത്ത് ആ ശരം അവന്റെ നേരെ പ്രയോഗിക്കാനുള്ള ഉത്സാഹമായില്ലോ. അത് കണ്ടപ്പോ ഭഗവാനും അങ്ങനെ ഇത് തന്നെയാണ് പറ്റിയ അവസരം എന്ന് തോന്നി. വേഗം ഭഗവാനും തന്റെ പിനാകം ധരിസ് എടുത്ത് ശരം തൊടുത്തുകൊണ്ട് ആ പന്നിയുടെ പിന്നാലെ ആ വിളിച്ചു പറഞ്ഞോട്ടാണ് ചെല്ലണത്. അല്ലേ താപസൻ, അരുത് അരുത്, അതിന്റെ നേരെ ആയുധം പ്രയോഗിക്കരുത്, എന്റെ വേട്ട മൃഗാണ്, ഞാൻ നായാടി കൊണ്ടുവരുന്ന മൃഗാണ്, അതിന്റെ നേരെ ആയുധം പ്രയോഗിക്കരുത് എന്നിങ്ങനെ വിളിച്ചു പറഞ്ഞു. അർജുനൻ നോക്കിയപ്പോ ഒരു കാട്ടാളനാ വിളിച്ചു പറയണതേ. അവൻ പറഞ്ഞതൊന്നും കണക്കാക്കിയില്ല, അവനിപ്പോ ഇതിന്റെ ഗുണദോഷമൊന്നും ഇഷ്യമില്ലല്ലോ, ഇതൊരു പന്നിയാണെന്ന് വിചാരിച്ചിട്ടാണ് അവൻ ഈ വിളിച്ചു പറയണതേ. ഞാൻ അവൻ പറയുന്ന കേട്ടിട്ട് ഞാൻ ആയുധം പ്രയോഗിക്കാണ്ടിരുന്നാൽ ആ അസുരൻ തന്റെ സമീപത്തിങ്കൽ വന്ന് തന്റെ കഥ കഴിക്കുകയുണ്ടാവുക, അതുകൊണ്ട് അവൻ പറഞ്ഞതൊന്നും അത്ര കണക്കാക്കണ്ട എന്ന് നിശ്ചയിച്ച് ആ ശരം വലിച്ചങ്ങോട്ട് പ്രയോഗിച്ചു അവന്റെ നേരെ, മൂകാസുരന്റെ നേരെ. ആ അർജുനൻ ശരം പ്രയോഗിക്കുന്നത് കണ്ടപ്പോ അപ്പൊ തന്നെ ഭഗവാനും ശരം അങ്ങോട്ട് പ്രയോഗിച്ചു. ഇങ്ങനെ രണ്ടാളുടെ ശരം ഒരേ സമയത്താണ് അങ്ങോട്ട് വരികയുണ്ടായത്. ആ അർജുന്റെ ശരം അവന്റെ വായയുടെ ഉള്ളിൽ കൂടെ അകത്തേക്ക് ഇങ്ങോട്ട് കിടന്നു. ആ ഭഗവാൻ പിന്നീന്നല്ലേ പ്രയോഗിക്കുന്നത്, ഭഗവാന്റെ ശരം അവന്റെ പൃഷ്ഠത്തിന്റെ ഉള്ളിൽ കൂടെ അകത്തേക്ക് കിടന്നു. എന്നിട്ട് രണ്ട് ശരങ്ങളും കൂടെ അവന്റെ ഉള്ളിൽ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തള്ളുക. ഭഗവാന്റെ ശരം അർജുന്റെ ശരത്തിനെ ഇങ്ങോട്ട് തള്ളും, അർജുന്റെ ശരം ഭഗവാന്റെ ശരത്തിനെ അങ്ങോട്ട് തള്ളും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി തള്ളി കുറച്ചു കഴിഞ്ഞപ്പോ രണ്ട് ശരങ്ങളും രണ്ട് ഭാഗത്തേക്ക് അങ്ങോട്ട് തെറ്റി അവൻ രണ്ടായിട്ട് പിളർന്ന് അങ്ങോട്ട് സിദ്ധി കൂടുകയും കഴിഞ്ഞു. ആഹാ, പന്നി അങ്ങോട്ട് മരിച്ചു വീഴുക കഴിഞ്ഞപ്പോ അർജുനൻ കോപിച്ചുകൊണ്ട് എടാ കാട്ടാള കുഴിയ, എന്താ നീ കാണിച്ചത്, ഞാൻ മധ്യമ പാണ്ഡവനായിരിക്കുന്ന ഈ അർജുനൻ, ആ അർജുനൻ അങ്ങനെയുള്ള ഞാൻ പ്രയോഗിച്ചിട്ടുള്ള ആ മൃഗത്തിന്റെ നേരെ നീ ആയുധം പ്രയോഗിക്കണോ, കൊള്ളരുതാത്തവനെ. അത് കേട്ടപ്പോ ഭഗവാനും അർജുനാ നീയാണതല്ലേ, ഞാൻ നിന്റെ വേഷം കേട്ടപ്പോ എനിക്ക് മനസ്സിലായില്ല, ഓ അർജുന നിന്റെ കേമത്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ സോമവംശത്തിനെ കുറിച്ച് ഭംഗിയായിട്ട് അങ്ങനെ നിന്ദിച്ചു പറഞ്ഞു തുടങ്ങിയല്ലോ. ആ പൂർവികന്മാരായിട്ടുള്ള ആള് ആ ചന്ദ്രൻ മുതലേ ചന്ദ്രൻ, അതുപോലെ ബുധൻ, അതുപോലെ യയാദി, ശന്തനു, ഇങ്ങനെ ഓരോരുത്തരെയും കുറിച്ച് നിന്ദിച്ച് നിന്ദിച്ച് നിന്ദിച്ച് അവസാനം പാണ്ഡവന്മാരെ കുറിച്ചും നിന്ദിച്ചു പറഞ്ഞു തുടങ്ങി. എന്താ വെച്ചാൽ അർജുനൻ കോപിച്ചിട്ട് തന്റെ നേരെ യുദ്ധത്തിന് പുറപ്പെടണം, എന്നാലേ തനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ. ഭക്തൻ ഇങ്ങോട്ട് യുദ്ധം ചെയ്തു തുടങ്ങിയാലേ തനിക്ക് അങ്ങോട്ട് യുദ്ധം ചെയ്യാൻ നിർത്തിയുള്ളൂ. അതിനു വേണ്ടിയിട്ട് അർജുന്റെ മനസ്സിൽ കോപം ഉണ്ടാക്കി തീർക്കാൻ പാകത്തിന് പിന്നെയും പിന്നെയും പിന്നെയും ആ സോമവംശത്തിനെ കുറിച്ച് നിന്ദിച്ച് അങ്ങനെ പറഞ്ഞു തുടങ്ങിയല്ലോ. എന്ത് പറഞ്ഞിട്ടും അർജുനന് മാറ്റം കാണില്ല, ദേഷ്യം വരായല്ല. പക്ഷേ കഥയില്ലാത്തവൻ അവൻ എന്താച്ചാ പറഞ്ഞോട്ടെ, അവനോടൊന്നും പറയാൻ കഴിയില്ല എന്ന് നിശ്ചയിച്ച് സഹിച്ചിരിക്കുക അർജുനെ. അങ്ങനെ വന്നപ്പോ അർജുനന് മാറ്റമില്ല എന്ന് കണ്ടപ്പോ ഭഗവാൻ തന്നെ തന്നെ നിന്ദിച്ചു പറഞ്ഞു തുടങ്ങിയല്ലോ. ആട്ട് കേട്ടപ്പോ ദേഷ്യം അങ്ങോട്ട് സഹിച്ചില്ല അർജുന, എടാ കാട്ടാള കൊയ്യ, നീ ആരെ കുറിച്ചാ ഈ പറയണത്, എന്റെ സേവാമൂർത്തിയായിരിക്കുന്ന ആ ഭഗവാൻ ശ്രീ പരമേശ്വരൻ അദ്ദേഹത്തിനെ കുറിച്ച് നിന്ദിച്ചങ്ങനെ പറയണോ, നീ ഇനി മേലാൽ പറയാനായിട്ട് നിന്റെ നാവ് പൊങ്ങില്ല.

നോക്കിക്കോ ആ കഴിക്കും നിന്റെ കഥ. വന്ന് കോപിച്ച് ആ ശരം കണ്ട് പ്രയോഗിക്കാനുള്ള ഒരു സഹായമല്ലോ. അത് കണ്ടപ്പോ ഭഗവാനും അങ്ങനെ ഇതന്നെയാണ് തന്റെ ആവശ്യം, എങ്ങനെ യുദ്ധം തുടങ്ങുന്നത് ആവശ്യം. ഭഗവാനും ശരം പ്രയോഗിക്കാനുള്ള ഒരു സഹായി. ഇങ്ങനെ കിരാത പാണ്ഡുസൂനു സമരം ആതേന തൂ. കിരാതനും പാണ്ഡുസൂനുവും സമരത്തെ ചെയ്തു. ആ അർജുനനും ആ ഭഗവാനും തമ്മിൽ യുദ്ധം ചെയ്യാനായിട്ട് പുറപ്പെട്ടുവല്ലോ. എന്നാൽ യുദ്ധം ചെയ്തു എന്ന് പറഞ്ഞു. എങ്ങനെയായിരുന്നു ആ യുദ്ധത്തിന്റെ ഒരു സ്വഭാവം എന്നാണെങ്കിൽ, സമാനം സമരം, സമാനമായിട്ടുള്ള സമരമാണ്. പറഞ്ഞാൽ ഒരുപോലെയുള്ള സമരമാണ്, ഒരുപോലെ ആവോ. ഭഗവാനും അർജുനും തമ്മിൽ ശരം പ്രയോഗിച്ചാൽ അത് ഒരുപോലെ ആവോ എന്നാണെങ്കിൽ ഒരുപോലെ ആയി എന്നുള്ളതാണ് അവിടെ. എന്നാൽ എങ്ങനെയാത് ആ ശരം പ്രയോഗിക്കുന്ന സമയത്തെങ്കിലേ ഭഗവാന്റെ ഒരു അവസ്ഥ എങ്ങനെയാ എന്നാണെങ്കിൽ, കാരുണ്യപൂര മൃദുലേന ഹൃദാത. കാരുണ്യപൂരമായിരിക്കുന്ന ഹൃത്തോടു കൂടിയിട്ടാണ് കിരാതൻ ആയുധം പ്രയോഗിക്കുന്നത്. കാരുണ്യപൂരം, ആ കാരുണ്യ അതിരേഖം കൊണ്ട് മൃദുലമായി മാർദ്ദവത്തോടു കൂടിയിട്ടാണ് ഭഗവാന്റെ മനസ്സെന്ന്. ആ യുദ്ധം ചെയ്യേണ്ട സമയത്ത് നല്ല വിചാരണ്ടേ, തന്റെ ഭക്തോത്തമനായിട്ടുള്ള ആളാണ് അർജുനൻ, അപ്പോ അവന് കാര്യമായിട്ടുള്ളൊരു ക്ലേശം ഉണ്ടാവരുത് എന്നൊരു വിചാരമുണ്ട്. അല്ലെങ്കിൽ ഭഗവാൻ ഒരു ശരം പ്രയോഗിച്ചാൽ മതി, അപ്പൊ കഴിയും അർജുന്റെ കഥേ. ത്രിപുരന്മാരെ ഒരു ശരം കൊണ്ട് നിഗ്രഹിച്ചിട്ടുള്ള ആളാ ഭഗവാനെ, അപ്പൊ അദ്ദേഹത്തിന് വൈഷമ്യൊന്നുമില്ല. അപ്പൊ ആ ഒരു വിചാരമുണ്ട്, തന്റെ ഭക്തനാണ്, അവര് ദണ്ഡിക്കാനിടവരരുത് എന്ന് നിശ്ചയിച്ച് തന്റെ ആ ശക്തിയുടെ ഒരംശം, വളരെ ചെറിയൊരംശേ പ്രയോഗിക്കുള്ളൂ, ഒട്ടും ദണ്ഡിക്കരുത് എന്ന് നിശ്ചയിച്ച് വളരെ വളരെ വളരെ കാരുണ്യത്തോടു കൂടിയിട്ടാണ് ഭഗവാൻ ആ അർജുന്റെ നേരെ ശരം പ്രയോഗിക്കണതേ. എന്നാൽ അർജുനോ അത് ചോദിക്കാനില്ലല്ലോ, നേരത്തെ പറഞ്ഞിട്ടല്ലോ ഒരുപോലെയുള്ള യുദ്ധമാണ് ഉണ്ടായതെന്ന് പറഞ്ഞുവല്ലോ. അപ്പൊ അർജുനും അതുപോലെ തന്നെയാവും, വളരെ കാരുണ്യത്തോട് കൂടിയിട്ടാവും അല്ലേ. എന്നാണെങ്കിൽ അതല്ല, പിന്നോ രോഷാതിരേഖകലുഷേണ പാണ്ഡുസൂനു. രോഷാതിരേഖകലുഷമായിരിക്കുന്ന ഹൃത്തോടു കൂടിയിട്ടാണ് ആ അർജുനൻ ശരം പ്രയോഗിക്കുന്നത്. രോഷാതിരേഖകലുഷം, രോഷാതിരേഖം കൊണ്ട് കലുഷമായി തീർന്നിട്ടുണ്ടെന്ന്, ആ കോപാധിക്യം കൊണ്ട് കലങ്ങിവശായിട്ടുണ്ടെന്ന്, ദേഷ്യം സഹിക്കണില്ല അർജുനെ. തന്റെ മുറുകന്മാരായിട്ടുള്ള ആള്, തന്റെ അച്ഛൻ, അതുപോലെ തന്റെ സഹോദരന്മാര് വരെയൊക്കെ നിന്ദിച്ചു. അതുമാത്രമല്ല, തന്റെ ആരാധനാമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ നിന്ദിച്ചേക്കണവനാ ഈ കാട്ടാളിനെ. ഇതോടുകൂടി വന്റെ കഥ കഴിക്കണം എന്ന് നിശ്ചയിച്ച് എത്രണ്ട് ശക്തി ഉപയോഗിച്ചാൽ അത്രമാത്രം ശക്തി ഉപയോഗിച്ചിട്ടാണ് ദേഷ്യം കിട്ട് സഹിക്കാൻ വയ്യാതെ കണ്ടായിട്ടാണ് അർജുനൻ ശരം പ്രയോഗിക്കുന്നത്. ഭഗവാനാണെങ്കിലോ വളരെ വളരെ വളരെ കാരുണ്യത്തോടു കൂടിയിട്ടുമാണ് ശരം പ്രയോഗിക്കുന്നത്. ഏ അപ്പൊ അത് ഒരുപോലെ ആവോ? എങ്ങനെയത്? ഒരാള് ദേഷ്യത്തില് ശരം പ്രയോഗിക്ക, മറ്റേ ആള് വളരെ കാരുണ്യത്തോടു കൂടി ശരം പ്രയോഗിക്ക, അങ്ങനെ വന്നാൽ അത് ഒരുപോലെ ആവോ എന്നാണെങ്കിൽ ഒരുപോലെ ആയി അവിടെ. അതാ വിശേഷേ. അതെന്താണ്, എങ്ങനെയായിരുന്നു എന്നാണെങ്കിൽ, കിരാത മഹാന്തം വിക്രമം അല്പം ആദധാന. കിരാതൻ മഹത്തായിരിക്കുന്ന വിക്രമത്തെ അല്പമായിട്ട് ആദധാനായി. ആ കഥാമൂർത്തി ഭഗവാൻ ആ അർജുനന്റെ മഹത്തായിരിക്കുന്ന വിക്രമം, വലുതായിരിക്കുന്ന പരാക്രമം, അർജുനൻ തന്റെ സർവശക്തി എടുത്തിട്ടാണ് പ്രയോഗിക്കുന്നത്. അതിശക്തമായിട്ടാണ് പ്രയോഗിക്കുന്നത്. കാട്ടാളന്റെ കഥ കഴിക്കണം എന്ന് നിശ്ചയിച്ച് തന്റെ സർവശക്തി എടുത്ത് ഭഗവാന്റെ നേരെ അങ്ങോട്ട് പ്രയോഗിക്കുക. പക്ഷേ ആ ശരം വന്നു കൊള്ളുമ്പോ ഭഗവാന് അല്പം ആദധാന, എന്തോ ഒന്ന് ശരീരത്തിൽ വന്നത്, എന്താ ശരീരത്തിൽ ഒന്ന് തട്ടിയിട്ടുണ്ടല്ലോ, എന്തോ ഒന്ന് തട്ടണു, അത്രേ തോന്നുള്ളൂ, അല്പമായിട്ടേ തോന്നുള്ളൂ. എന്നാൽ അർജുനന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു എന്നാണെങ്കിൽ, പാണ്ഡുസൂനു അല്പം വിക്രമം മഹാന്തം ആദധാന. പാണ്ഡുസൂനു അല്പമായിരിക്കുന്ന വിക്രമത്തെ മഹത്തായിട്ട് ആദധാനായി. ആ ഭഗവാൻ തന്റെ ശക്തിയുടെ ചെറിയൊരംശം, അല്പം വിക്രമം, തന്റെ പരാക്രമത്തിന്റെ ഒരു അംശേ അർജുന്റെ നേരെ പ്രയോഗിക്കുള്ളൂ. പക്ഷെ എങ്കിലും വിടില്ല, അതങ്ങോട്ട് വന്നു കൊള്ളുമ്പോ അർജുന അയ്യോ കഴിഞ്ഞു തന്റെ കഥ എന്ന് തോന്നുന്ന, സഹിക്കാൻ വയ്യാതെ കണ്ടുള്ളത് എന്താണ് അർജുനു തോന്നുന്നത്.
ഭഗവാൻ